0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. അമേരിക്കയെക്കുറിച്ച് താൻ ഇഷ്ടപ്പെടുന്നത് അവിടെ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യബോധവും ഏവർക്കും ലഭിക്കുന്ന അവസരങ്ങളും ലോകം മുഴുവനും നിന്നുള്ള ആളുകളെ സ്വീകരിക്കുന്നതിനുള്ള മനഃസ്ഥിതിയുമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കസ്തൽ ഗന്തോൾഫോയിൽ നടന്ന സമാധാനത്തിന്റെ ഗീതം എന്ന സംഗീത പരിപാടിയുടെ അവസാനത്തിൽ NBC ടെലിമൂന്തോ ടെലിവിഷൻ ചാനലുകൾക്ക് അനുവദിച്ച അഭിമുഖങ്ങളിലാണ് തന്റെ ഹൃദയത്തിൽ അമേരിക്കയെക്കുറിച്ചുള്ള ചിന്ത എപ്രകാരമാണെന്ന് പാപ്പ വിശദീകരിച്ചത്. അമേരിക്ക സന്ദർശിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ പാപ്പ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങളും ശ്രമങ്ങളും മുന്നോട്ടുവയ്ക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കി. കുടിയേറ്റക്കാർ പ്രത്യാശ കൈവിടരുതെന്നും നിയമാനുസൃതമായ ജീവിതം നയിക്കണമെന്നും പരിശുദ്ധപിതാവ് ആഹ്വാനം ചെയ്തു. വ്യത്യസ്തങ്ങളായ സ്വരങ്ങളെ ഒരുമിപ്പിച്ച് ഐക്യം കൊണ്ടുവരാൻ സംഗീതത്തിനാകുമെന്നും ഈയൊരർത്ഥത്തിൽ ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായി സംഗീതം മാറുന്നുണ്ടെന്നും ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 29 ബുധനാഴ്ച വൈകുന്നേരം അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംഗീത സായാഹ്നത്തിൽ സംസാരിക്കുകയായിരുന്നു പരിശുദ്ധപിതാവ്. സ്വർഗത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗായകസംഘത്തെക്കുറിച്ച് തിരുവചനം പരാമർശിക്കുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞ പാപ്പ അവർ ഒരുമിച്ച് ദൈവത്തെ ധ്യാനിക്കുകയും അവനിൽ ആനന്ദത്തിന്റെ പൂർണ്ണത കണ്ടെത്തുകയും ചെയ്യുന്നതിനാലാണ് വചനം ഇത് സൂചിപ്പിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. ഉഗാണ്ട, വിശുദ്ധനാട്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാലഗായിക സംഘങ്ങളാണ് അന്ത്രയ ബൊച്ചെല്ലി കൂടി പങ്കെടുത്ത ഈ സംഗീത പരിപാടിയിൽ ഗാനങ്ങൾ ആലപിച്ചത്. 2026 December 12 പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയിൽ നിന്നുള്ള വൈദികർക്ക് കൂടിക്കാഴ്ച അനുവദിക്കുമെന്ന് ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മത്തയോ മരിയ സൂപ്പി. ഇറ്റലിയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികർക്കായി ഒരുക്കിയിരിക്കുന്ന ദ്വിദിന പ്രാർത്ഥന വിചിന്തന സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായിരിക്കും ഈ കൂടിക്കാഴ്ച. 2025 December 8 ലിയോ 14-ാമൻ പാപ്പ നൽകിയ ഭാവിയെ സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തിന്റെ 1-ാം പ്രസിദ്ധീകരണ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ സമ്മേളനം നടക്കുക. വൈദികർക്കിടയിൽ കൂട്ടായ്മയും പ്രാർത്ഥനയും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതിനുള്ള വിലപ്പെട്ട അവസരമായിരിക്കും ഈ സമ്മേളനമെന്ന് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷൻ കൂടിയായ കർദിനാൾ സൂപ്പി ഓർമ്മിപ്പിച്ചു. നൈജീരിയയിലെ ക്രൈസ്തവരുടെ ന്യായമായ ആശങ്കകൾ പരിഹരിക്കണമെന്നും 2027 നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും രാജ്യത്തിന്റെ പ്രസിഡന്റ് ബോള അഹമ്മദ് തിനുബുവിനോട് ആവശ്യപ്പെട്ട് രാജ്യത്തെ മിത്രാൻ സമിതി. രാജ്യനേതൃത്വത്തിൽ ക്രൈസ്തവ ഇസ്ലാമിക പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലേക്കും ജൂലൈ 28 ചൊവ്വാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മിത്രാൻ സമിതി പ്രസിഡന്റും കടൂന അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാത്യു മാൻ ഓസോ ദഗോസോ ശ്രദ്ധ ക്ഷണിച്ചു. ലിയോ 14-ാമൻ പാപ്പയെ നൈജീരിയ സന്ദർശിക്കാൻ ഔദ്യോഗികമായി ക്ഷണിക്കണമെന്ന് പ്രസിഡന്റ് തിനുബുവിനോട് മിത്രാന്മാർ അഭ്യർത്ഥിച്ചു. പരിശുദ്ധപിതാവിന്റെ സന്ദർശനം രാജ്യത്തിന്റെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്താൻ സഹായിച്ചേക്കുമെന്ന അഭിപ്രായം മിത്രാൻ സമിതി പ്രകടിപ്പിച്ചു. സഹനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിലേക്കെത്താനായി സൈപ്രസിൽ കാത്തുകിടക്കുന്ന അഭയാർത്ഥികൾക്ക് ഐക്യദാർഢ്യത്തിന്റെയും സഹായത്തിന്റെയും അവധിക്കാലമൊരുക്കി സാന്തജീദിയോ സമൂഹം. സൊമാലിയ, സുഡാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, കോംഗോ, കാമറൂൺ തുടങ്ങി യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തി സൈപ്രസ് തലസ്ഥാനമായ നിക്കോസിയയ്ക്ക് 20 കിലോമീറ്ററുകൾ അകലെയുള്ള പൂർണാറ കൊഫിനു ലിംനെസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകൾക്കൊപ്പം സമയം ചിലവിടാനും അവർക്ക് സേവനങ്ങൾ ചെയ്യാനുമുള്ള അവസരമാണ് ഈ പദ്ധതി വഴി സാന്തെജിദിയോ സമൂഹം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി സമാധാനത്തിന്റെ സ്കൂൾ എന്ന പേരിൽ പ്രത്യേക പാഠ്യപദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഗ്നിഫിക ഉമാനിതാസിന്റെ ഒന്നാം അധ്യായം 29 മുതൽ 36 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

മഞ്ഞിഫിക്ക ഉമാനിതാസ് ചാക്രിക ലേഖനത്തിന്റെ വലിയൊരു പ്രത്യേകത അത് ചരിത്രത്തിന്റെ സത്യങ്ങളെ നമ്മുടെ വിചിന്തനത്തിനായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നമുക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടുമ്പോഴും ചരിത്രത്തിന്റെ വിവിധ ഏടുകളിൽ വെല്ലുവിളികൾക്ക് നടുവിൽ കത്തോലിക്കാ സഭ മുൻപോട്ട് വച്ച ആശയങ്ങളെയും അവ സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റങ്ങളെയും പരിശുദ്ധ പിതാവ് എടുത്തുകാണിച്ചുകൊണ്ട് സഭയുടെ പ്രാധാന്യം പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്കാ സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് പെട്ടെന്ന് ഒരു ദിവസമുണ്ടായതല്ല. ഇത് നൂറ്റാണ്ടുകളിലൂടെ സഭ രൂപപ്പെടുത്തിയെടുത്ത ആഴമേറിയ ചിന്തകളുടെയും പ്രയോഗങ്ങളുടെയും പരിണിത ഫലമാണെന്നുള്ള യാഥാർത്ഥ്യം പാപ്പ അടിവരയിട്ടു പറയുന്നു. വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്രപരവും നിയമപരവുമായ വിചിന്തനങ്ങൾ എന്നിവയാണ് പ്രധാനമായും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിസ്ഥാനം. ഇത് സഭയ്ക്ക് സമൂഹവുമായി എല്ലാ കാലത്തും നിലനിന്നിരുന്ന ബന്ധത്തെയും എടുത്തുകാണിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനം എന്ന പ്രയോഗം 1950 പന്ത്രണ്ടാം പിയൂസ് പാപ്പായാണ് ആദ്യമായി ഉപയോഗിച്ചതെങ്കിലും ഇതിന്റെ ഒരു വ്യവസ്ഥാപിത രൂപം ലിയോ 13 പാപ്പായുടെ റേരും നൊവാരും എന്ന വിശ്വപ്രസിദ്ധമായ ചാക്രിക ലേഖനത്തോടെയാണ് കൈവന്നതും പ്രചാരത്തിലായതും. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക എന്ന സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമാണ് ഇത്. അതായത് ക്രിസ്തുവിന്റെ പ്രേഷിത ദൗത്യം സമൂഹത്തിൽ തുടരുക എന്നതാണ് സഭ ഇതുവഴിയായി മുൻപോട്ടു വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ. ലിയോ 13 പാപ്പായുടെ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിച്ചു എന്നു പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. 19 വ്യവസായ വിപ്ലവം ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. സാമ്പത്തിക മേഖലയിലുണ്ടായ വമ്പിച്ച കുതിച്ചുചാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് തൊഴിലാളിവർഗം കടുത്ത ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരുന്നു. മൂലധനവും അധ്വാനവും തമ്മിലുള്ള സംഘർഷം, ദാരിദ്ര്യം, നഗരവൽക്കരണം എന്നിവയായിരുന്നു അന്നത്തെ പുതിയ കാര്യങ്ങൾ. ഈ സാഹചര്യത്തിലാണ് 1891 ലിയോ 13 പാപ്പ തന്റെ ചരിത്രപ്രധാനമായ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. സഭയുടെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13 പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ഈ രേഖയുടെ കേന്ദ്രബിന്ദു തൊഴിലാളിയുടെയും അധ്വാനത്തിന്റെയും അന്തസ്സാണ്. മനുഷ്യൻ കേവലമൊരു ഉൽപ്പാദന ഉപകരണമല്ലെന്നും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്നും ലിയോ 13 ഓർമ്മിപ്പിച്ചു. ന്യായമായ വേതനം ലഭിക്കുവാനുള്ള അവകാശം, സ്വകാര്യ സ്വത്തവകാശത്തോടൊപ്പം തന്നെ അതിന്റെ സാമൂഹിക ഉത്തരവാദിത്വം, തൊഴിലാളികൾക്ക് സംഘടിക്കുവാനുള്ള അവകാശം എന്നിവ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. വർഗസമരത്തിന് പകരമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ആധുനിക കാലഘട്ടത്തിലും ലാഭത്തേക്കാൾ വ്യക്തിക്ക് മുൻഗണന നൽകണം എന്ന ഈ പഠനം വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം നിർമ്മിത ബുദ്ധിയുടെയും മറ്റ് സാങ്കേതിക വികാസങ്ങളുടെയും ഭാഗമായി സമൂഹത്തിൽ ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. അതിനാലാണ് ലിയോ 14 പാപ്പ മനുഷ്യന്റെ അന്തസ്സിനെ ബഹുമാനിക്കുവാനും അവനുള്ള മൂല്യം തിരിച്ചറിയുവാനും ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. റേരും നൊവാരും ആരംഭിച്ച ഒരു സാമൂഹിക വീക്ഷണത്തിന് മറ്റു പാപ്പമാരും ചരിത്രത്തിൽ തുടർച്ച നൽകിയിട്ടുണ്ട്. 1931 റേരും നൊവാരത്തിന്റെ 40 വാർഷികത്തിൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമ്പോഴാണ് 11 പിയൂസ് പാപ്പ ക്വാദ്രജേസിമോ ആനോ പ്രസിദ്ധീകരിക്കുന്നത്. ലിയോ 13 ആശയങ്ങളെ വികസിപ്പിച്ച അദ്ദേഹം സാമ്പത്തിക ശക്തികൾ ചുരുക്കം ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് എതിരെ ശക്തമായി സംസാരിച്ചു. ഈ രേഖയിലൂടെയാണ് സബ്സിഡിയാരിറ്റി അഥവാ സഹായതത്വം എന്ന സുപ്രധാനമായ സാമൂഹിക തത്വം ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെട്ടത്. ഒരു ചെറിയ സമൂഹത്തിനോ വ്യക്തിക്കോ ചെയ്യാവുന്ന കാര്യങ്ങൾ വലിയ അധികാരാലയങ്ങൾ ഏറ്റെടുക്കരുത് എന്നതാണ് ഇതിന്റെ കാതൽ. ഇത് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും കുടുംബങ്ങളുടെയും സ്വയംഭരണത്തെ സംരക്ഷിക്കുന്നു. മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ വ്യവസ്ഥിതികളെയും സഭ തള്ളിക്കളഞ്ഞു. നീതിപൂർണമായ ഒരു സാമൂഹിക ക്രമം വ്യക്തിഗത മാറ്റത്തിലൂടെ മാത്രമല്ല ഘടനാപരമായ മാറ്റത്തിലൂടെയും സാധ്യമാകൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അനീതികൾ വ്യക്തിഗത പെരുമാറ്റത്തെ മാത്രമല്ല സാമ്പത്തിക സ്ഥാപന ഘടനകളെയും ബാധിക്കുന്നു എന്ന അവബോധം പുതിയ അധികാര കേന്ദ്രീകരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സഹവർത്തിത്വത്തെയും സമൂഹത്തെയും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ആവശ്യപ്പെടുന്ന സബ്സിഡിയാരിറ്റി തത്വത്തിന്റെ മൂല്യം, ജോലിയുടെ അന്തസ്സ്, ന്യായമായ വേതനം, കുടുംബങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കുവാനുള്ള
യഥാർത്ഥ സാധ്യത എന്നിവ തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം അന്നത്തെ പോലെ തന്നെ ഇന്നും പ്രസക്തമാണെന്ന് പാപ്പ അടിവരയിടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കറുത്ത ദിനങ്ങളിൽ സഭയുടെ സാമൂഹിക പ്രബോധനം പുതിയ മാനങ്ങളിൽ സമൂഹത്തിൽ ഏറെ പ്രസക്തമായി. 12 പിയോസ് പാപ്പ റേഡിയോ സന്ദേശങ്ങളിലൂടെയാണ് ഈ ആശയങ്ങൾ പങ്കുവച്ചത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കേവലം ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങളുടെയും നീതിയുടെയും അടിസ്ഥാനത്തിലാണ് പണിയേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു. ജനാധിപത്യമെന്നത് അധികാരം കൈയാളുവാനുള്ള ഒരു പ്രധാന മാർഗമാണെന്നും അതേസമയം നിയമവാഴ്ച ദുരധികാരത്തെ തടയുവാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സാമ്പത്തിക വ്യത്യാസങ്ങൾ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആഗോളതലത്തിൽ നീതി നടപ്പാക്കാതെ സമാധാനം സാധ്യമാകില്ല എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇന്നും ഏറെ പ്രസക്തമാണ്. ആഗോള ശക്തിയുടെ പുതിയ രൂപങ്ങളും വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് 3 ദിശാബോധങ്ങൾ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഓരോരുത്തരുടെയും താൽപ്പര്യങ്ങൾക്കുപരി നിയമം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത, സാമ്പത്തിക അസമത്വങ്ങൾ പിരിമുറുക്കത്തിനും അക്രമത്തിനും വഴിതെളിക്കുമെന്ന അവബോധം, വ്യക്തികൾക്കും രാജ്യത്തിനുമിടയിൽ മധ്യസ്ഥത വഹിക്കുവാൻ കഴിവുള്ള ഒരു അനുബന്ധ ശൃംഖലയുടെ മൂല്യം എന്നിവയാണവ. 1960 ലോകം പുതിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ജോൺ 23 പാപ്പായും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ കൂടുതൽ വിപുലമാക്കി. മാതർ എത്ത് മജിസ്ത്ര എന്ന ചാക്രിക ലേഖനത്തിലൂടെ സഭയ്ക്ക് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ രേഖ പാച്ചം ഇൻ തേരീസ് ആയിരുന്നു. ഇത് കത്തോലിക്കർക്ക് മാത്രമല്ല എല്ലാ സന്മനസ്സുള്ള മനുഷ്യർക്കുമായി സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. മനുഷ്യാവകാശങ്ങളെ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളുടെ ഭാഗമായി അദ്ദേഹം അവതരിപ്പിച്ചു. സത്യം, നീതി, സ്നേഹം, സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആണവായുദ്ധങ്ങളുടെ ഭീഷണി നിലനിന്നിരുന്ന ശീതയുദ്ധകാലത്ത് ലോകസമാധാനത്തിനായി അദ്ദേഹം നൽകിയ ആഹ്വാനം ചരിത്രപരമായിരുന്നു. വ്യാപകമായ സംഘർഷങ്ങളും ആഗോള പരസ്പരാശ്രിതത്വത്തിന്റെ പുതിയ രൂപങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് ജോൺ 23 പാപ്പായുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശം ശാശ്വത സമാധാനത്തിന് ഓരോ വ്യക്തിയുടെയും അന്തസ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആവശ്യമാണെന്ന ബോധ്യം എന്നിവ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നു. 2 വത്തിക്കാൻ കൌൺസിൽ സഭയുടെ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. കൌൺസിലിന്റെ ഗൗതിയും എത് സ്പെസ് എന്ന പ്രമാണരേഖ ആധുനിക ലോകത്തോടുള്ള സഭയുടെ സമീപനത്തെ മാറ്റിമറിച്ചു. ലോകത്തിന്റെ സന്തോഷങ്ങളും പ്രത്യാശകളും സങ്കടങ്ങളും സഭയുടേതുകൂടിയാണെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടനകൾ പ്രവർത്തിക്കേണ്ടത്. വിവാഹം, കുടുംബം, സംസ്കാരം, സാമ്പത്തിക ജീവിതം തുടങ്ങിയ എല്ലാ മേഖലകളിലും സുവിശേഷാധിഷ്ഠിതമായ മാറ്റങ്ങൾ വരണമെന്ന് കൌൺസിൽ പഠിപ്പിച്ചു. ദിങ്ങിത്താത്തിസ് ഉമാനെ എന്ന പ്രഖ്യാപനത്തിലൂടെ മതസ്വാതന്ത്ര്യമെന്നത് മനുഷ്യാന്തസ്സിൽ അധിഷ്ഠിതമായ ഒന്നാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും സഭ പഠിപ്പിച്ചു. വിശുദ്ധ പോൾ 6 പാപ്പായുടെ കാലഘട്ടത്തിൽ സഭയുടെ സാമൂഹിക പ്രബോധനം ആഗോള വികസനത്തെക്കുറിച്ചുള്ള ഗൌരവമായ ചർച്ചകളിലേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ പോപ്പുലോരും പ്രോഗ്രേസിയോ എന്ന വിശ്വപ്രസിദ്ധമായ രേഖ വികസനമാണ് സമാധാനത്തിന്റെ പുതിയ പേര് എന്ന് പ്രഖ്യാപിച്ചു. വികസനമെന്നാൽ കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, മറിച്ച് അത് ഓരോ വ്യക്തിയുടെയും സകല തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിരിക്കണം. ദരിദ്ര രാജ്യങ്ങളുടെ ഉന്നമനത്തിനായി സമ്പന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1971 ഒക്ടോജെസിമ അദ്വേനിയൻസ് എന്ന രേഖയിലൂടെ നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പുതിയ വെല്ലുവിളികളെയും ദാരിദ്ര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവർ സജീവമാകണമെന്നും നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ വികാസത്തിൽ ജോൺ പോൾ 2 പാപ്പായുടെയും പങ്ക് വിസ്മരിക്കുവാൻ ആവാത്തതാണ്. സമൂഹത്തിലെ അനീതികൾ കേവലം വ്യക്തിപരമായ തെറ്റുകൾ മാത്രമല്ലെന്നും അവ ഘടനാപരമായി പാപങ്ങളായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ലാഭക്കുതിയും അധികാരബ്രഹ്മവും ഇത്തരം പാപകരമായ ഘടനകളെ വളർത്തുന്നു. ഇതിനെതിരെ പോരാടുവാൻ ഐക്യദാർഢ്യം എന്ന മൂല്യം അദ്ദേഹം മുൻപോട്ടുവച്ചു. നീതിയുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ സമ്പദ്വ്യവസ്ഥ മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കണം എന്ന തത്വം സഭ ആവർത്തിച്ചു. പാവപ്പെട്ടവരോടുള്ള സവിശേഷമായ പരിഗണന എന്നത് സഭയുടെ സുപ്രധാന ദൗത്യമായി മാറി. ഇപ്രകാരം ഓരോ കാലഘട്ടത്തിലെയും പുതിയ കാര്യങ്ങളെ നേരിടുവാൻ സഭ അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഊർജ്ജമുൾക്കൊണ്ട് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജോ ചെമ്പകശ്ശേരിലിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം പകർന്ന ഗാനം ആലാപനം മധു ബാലകൃഷ്ണൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. അമേരിക്കയെക്കുറിച്ച് താൻ ഇഷ്ടപ്പെടുന്നത് അവിടെ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യബോധവും ഏവർക്കും ലഭിക്കുന്ന അവസരങ്ങളും ലോകം മുഴുവനും നിന്നുള്ള ആളുകളെ സ്വീകരിക്കുന്നതിനുള്ള മനഃസ്ഥിതിയുമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കസ്തൽ ഗന്തോൾഫോയിൽ നടന്ന സമാധാനത്തിന്റെ ഗീതം എന്ന സംഗീത പരിപാടിയുടെ അവസാനത്തിൽ NBC ടെലെമൂന്തോ ടെലിവിഷൻ ചാനലുകൾക്ക് അനുവദിച്ച അഭിമുഖങ്ങളിലാണ് തന്റെ ഹൃദയത്തിൽ അമേരിക്കയെക്കുറിച്ചുള്ള ചിന്ത എപ്രകാരമാണെന്ന് പാപ്പ വിശദീകരിച്ചത്. അമേരിക്ക സന്ദർശിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ പാപ്പ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങളും ശ്രമങ്ങളും മുന്നോട്ടുവയ്ക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കി. കുടിയേറ്റക്കാർ പ്രത്യാശ കൈവിടരുതെന്നും നിയമാനുസൃതമായ ജീവിതം നയിക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. വ്യത്യസ്തങ്ങളായ സ്വരങ്ങളെ ഒരുമിപ്പിച്ച് ഐക്യം കൊണ്ടുവരാൻ സംഗീതത്തിനാകുമെന്നും ഈയൊരർത്ഥത്തിൽ ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായി സംഗീതം മാറുന്നുണ്ടെന്നും ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 29 ബുധനാഴ്ച വൈകുന്നേരം അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംഗീത സായാഹ്നത്തിൽ സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. സ്വർഗത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗായകസംഘത്തെക്കുറിച്ച് തിരുവചനം പരാമർശിക്കുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞ പാപ്പ അവർ ഒരുമിച്ച് ദൈവത്തെ ധ്യാനിക്കുകയും അവനിൽ ആനന്ദത്തിന്റെ പൂർണ്ണത കണ്ടെത്തുകയും ചെയ്യുന്നതിനാലാണ് വചനം ഇത് സൂചിപ്പിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. ഉഗാണ്ട, വിശുദ്ധനാട്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാലഗായിക സംഘങ്ങളാണ് അന്ത്രയ ബൊച്ചെല്ലി കൂടി പങ്കെടുത്ത ഈ സംഗീത പരിപാടിയിൽ ഗാനങ്ങൾ ആലപിച്ചത്. 2026 ഡിസംബർ 12 പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയിൽ നിന്നുള്ള വൈദികർക്ക് കൂടിക്കാഴ്ച അനുവദിക്കുമെന്ന് ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മത്തയോ മരിയ സൂപ്പി. ഇറ്റലിയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികർക്കായി ഒരുക്കിയിരിക്കുന്ന ദ്വിദിന പ്രാർത്ഥന വിചിന്തന സമ്മേളനത്തിന്റെ 2-ാം ദിനമായിരിക്കും ഈ കൂടിക്കാഴ്ച. 2025 ഡിസംബർ 8 ലിയോ 14-ാമൻ പാപ്പ നൽകിയ ഭാവിയെ സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തിന്റെ 1-ാം പ്രസിദ്ധീകരണ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ സമ്മേളനം നടക്കുക. വൈദികർക്കിടയിൽ കൂട്ടായ്മയും പ്രാർത്ഥനയും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതിനുള്ള വിലപ്പെട്ട അവസരമായിരിക്കും ഈ സമ്മേളനമെന്ന് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷൻ കൂടിയായ കർദിനാൾ സൂപ്പി ഓർമ്മിപ്പിച്ചു. നൈജീരിയയിലെ ക്രൈസ്തവരുടെ ന്യായമായ ആശങ്കകൾ പരിഹരിക്കണമെന്നും 2027 നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും രാജ്യത്തിന്റെ പ്രസിഡന്റ് ബോള അഹമ്മദ് തിനുബുവിനോട് ആവശ്യപ്പെട്ട് രാജ്യത്തെ മിത്രാൻ സമിതി. രാജ്യനേതൃത്വത്തിൽ ക്രൈസ്തവ ഇസ്ലാമിക പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലേക്കും ജൂലൈ 28 ചൊവ്വാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മിത്രാൻ സമിതി പ്രസിഡന്റും കടുന അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാത്യു മാൻ ഓസോ ദഗോസോ ശ്രദ്ധ ക്ഷണിച്ചു. ലിയോ 14-ാമൻ പാപ്പയെ നൈജീരിയ സന്ദർശിക്കാൻ ഔദ്യോഗികമായി ക്ഷണിക്കണമെന്ന് പ്രസിഡന്റ് തിനുബുവിനോട് മിത്രാന്മാർ അഭ്യർത്ഥിച്ചു. പരിശുദ്ധ പിതാവിന്റെ സന്ദർശനം രാജ്യത്തിന്റെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്താൻ സഹായിച്ചേക്കുമെന്ന അഭിപ്രായം മിത്രാൻ സമിതി പ്രകടിപ്പിച്ചു. സഹനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിലേക്കെത്താനായി സൈപ്രസിൽ കാത്തുകിടക്കുന്ന അഭയാർത്ഥികൾക്ക് ഐക്യദാർഢ്യത്തിന്റെയും സഹായത്തിന്റെയും അവധിക്കാലമൊരുക്കി സാന്തജീദിയോ സമൂഹം. സൊമാലിയ, സുഡാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, കോംഗോ, കാമറൂൺ തുടങ്ങി യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തി സൈപ്രസ് തലസ്ഥാനമായ നിക്കോസിയയ്ക്ക് 20 കിലോമീറ്ററുകൾ അകലെയുള്ള പൂർണാറ കൊഫിനു ലിംനെസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകൾക്കൊപ്പം സമയം ചിലവിടാനും അവർക്ക് സേവനങ്ങൾ ചെയ്യാനുമുള്ള അവസരമാണ് ഈ പദ്ധതി വഴി സാന്തെജിദിയോ സമൂഹം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി സമാധാനത്തിന്റെ സ്കൂൾ എന്ന പേരിൽ പ്രത്യേക പാഠ്യപദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഗ്നിഫിക ഉമാനിതാസിന്റെ ഒന്നാം അധ്യായം 29 മുതൽ 36 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

മഗ്നിഫിക്ക ഹ്യുമാനിതാസ് ചാക്രിക ലേഖനത്തിന്റെ വലിയൊരു പ്രത്യേകത അത് ചരിത്രത്തിന്റെ സത്യങ്ങളെ നമ്മുടെ വിചിന്തനത്തിനായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നമുക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടുമ്പോഴും ചരിത്രത്തിന്റെ വിവിധ ഏടുകളിൽ വെല്ലുവിളികൾക്ക് നടുവിൽ കത്തോലിക്കാ സഭ മുൻപോട്ട് വച്ച ആശയങ്ങളെയും അവ സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റങ്ങളെയും പരിശുദ്ധ പിതാവ് എടുത്തുകാണിച്ചുകൊണ്ട് സഭയുടെ പ്രാധാന്യം പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്കാ സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് പെട്ടെന്ന് ഒരു ദിവസമുണ്ടായതല്ല. ഇത് നൂറ്റാണ്ടുകളിലൂടെ സഭ രൂപപ്പെടുത്തിയെടുത്ത ആഴമേറിയ ചിന്തകളുടെയും പ്രയോഗങ്ങളുടെയും പരിണിത ഫലമാണെന്നുള്ള യാഥാർത്ഥ്യം പാപ്പ അടിവരയിട്ടു പറയുന്നു. വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്രപരവും നിയമപരവുമായ വിചിന്തനങ്ങൾ എന്നിവയാണ് പ്രധാനമായും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിസ്ഥാനം. ഇത് സഭയ്ക്ക് സമൂഹവുമായി എല്ലാ കാലത്തും നിലനിന്നിരുന്ന ബന്ധത്തെയും എടുത്തുകാണിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനം എന്ന പ്രയോഗം 1950 പന്ത്രണ്ടാം പിയൂസ് പാപ്പായാണ് ആദ്യമായി ഉപയോഗിച്ചതെങ്കിലും ഇതിന്റെ ഒരു വ്യവസ്ഥാപിത രൂപം ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന വിശ്വപ്രസിദ്ധമായ ചാക്രിക ലേഖനത്തോടെയാണ് കൈവന്നതും പ്രചാരത്തിലായതും. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക എന്ന സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമാണ് ഇത്. അതായത് ക്രിസ്തുവിന്റെ പ്രേഷിത ദൗത്യം സമൂഹത്തിൽ തുടരുക എന്നതാണ് സഭ ഇതുവഴിയായി മുൻപോട്ടു വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ. ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിച്ചു എന്നു പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവം ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. സാമ്പത്തിക മേഖലയിലുണ്ടായ വമ്പിച്ച കുതിച്ചുചാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് തൊഴിലാളിവർഗം കടുത്ത ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരുന്നു. മൂലധനവും അധ്വാനവും തമ്മിലുള്ള സംഘർഷം, ദാരിദ്ര്യം, നഗരവൽക്കരണം എന്നിവയായിരുന്നു അന്നത്തെ പുതിയ കാര്യങ്ങൾ. ഈ സാഹചര്യത്തിലാണ് 1891 ലിയോ 13-ാമൻ പാപ്പ തന്റെ ചരിത്രപ്രധാനമായ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. സഭയുടെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ഈ രേഖയുടെ കേന്ദ്രബിന്ദു തൊഴിലാളിയുടെയും അധ്വാനത്തിന്റെയും അന്തസ്സാണ്. മനുഷ്യൻ കേവലമൊരു ഉൽപ്പാദന ഉപകരണമല്ലെന്നും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്നും ലിയോ 13-ാമൻ ഓർമ്മിപ്പിച്ചു. ന്യായമായ വേതനം ലഭിക്കുവാനുള്ള അവകാശം, സ്വകാര്യ സ്വത്തവകാശത്തോടൊപ്പം തന്നെ അതിന്റെ സാമൂഹിക ഉത്തരവാദിത്വം, തൊഴിലാളികൾക്ക് സംഘടിക്കുവാനുള്ള അവകാശം എന്നിവ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. വർഗസമരത്തിന് പകരമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ആധുനിക കാലഘട്ടത്തിലും ലാഭത്തേക്കാൾ വ്യക്തിക്ക് മുൻഗണന നൽകണം എന്ന ഈ പഠനം വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം നിർമ്മിത ബുദ്ധിയുടെയും മറ്റ് സാങ്കേതിക വികാസങ്ങളുടെയും ഭാഗമായി സമൂഹത്തിൽ ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. അതിനാലാണ് ലിയോ 14-ാമൻ പാപ്പ മനുഷ്യന്റെ അന്തസ്സിനെ ബഹുമാനിക്കുവാനും അവനുള്ള മൂല്യം തിരിച്ചറിയുവാനും ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് മഗ്നിഫിക്ക ഹ്യുമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. റേരും നൊവാരും ആരംഭിച്ച ഒരു സാമൂഹിക വീക്ഷണത്തിന് മറ്റു പാപ്പമാരും ചരിത്രത്തിൽ തുടർച്ച നൽകിയിട്ടുണ്ട്. 1931 റേരും നൊവാരത്തിന്റെ 40-ാം വാർഷികത്തിൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമ്പോഴാണ് 11-ാം പിയൂസ് പാപ്പ ക്വാദ്രജേസിമോ ആനോ പ്രസിദ്ധീകരിക്കുന്നത്. ലിയോ 13-ാമന്റെ ആശയങ്ങളെ വികസിപ്പിച്ച അദ്ദേഹം സാമ്പത്തിക ശക്തികൾ ചുരുക്കം ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് എതിരെ ശക്തമായി സംസാരിച്ചു. ഈ രേഖയിലൂടെയാണ് സബ്സിഡിയാരിറ്റി അഥവാ സഹായതത്വം എന്ന സുപ്രധാനമായ സാമൂഹിക തത്വം ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെട്ടത്. ഒരു ചെറിയ സമൂഹത്തിനോ വ്യക്തിക്കോ ചെയ്യാവുന്ന കാര്യങ്ങൾ വലിയ അധികാരാലയങ്ങൾ ഏറ്റെടുക്കരുത് എന്നതാണ് ഇതിന്റെ കാതൽ. ഇത് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും കുടുംബങ്ങളുടെയും സ്വയംഭരണത്തെ സംരക്ഷിക്കുന്നു. മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ വ്യവസ്ഥിതികളെയും സഭ തള്ളിക്കളഞ്ഞു. നീതിപൂർണമായ ഒരു സാമൂഹിക ക്രമം വ്യക്തിഗത മാറ്റത്തിലൂടെ മാത്രമല്ല ഘടനാപരമായ മാറ്റത്തിലൂടെയും സാധ്യമാകൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അനീതികൾ വ്യക്തിഗത പെരുമാറ്റത്തെ മാത്രമല്ല സാമ്പത്തിക സ്ഥാപന ഘടനകളെയും ബാധിക്കുന്നു എന്ന അവബോധം പുതിയ അധികാര കേന്ദ്രീകരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സഹവർത്തിത്വത്തെയും സമൂഹത്തെയും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ആവശ്യപ്പെടുന്ന സബ്സിഡിയാരിറ്റി തത്വത്തിന്റെ മൂല്യം, ജോലിയുടെ അന്തസ്സ്, ന്യായമായ വേതനം, കുടുംബങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കുവാനുള്ള
യഥാർത്ഥ സാധ്യത എന്നിവ തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം അന്നത്തെ പോലെ തന്നെ ഇന്നും പ്രസക്തമാണെന്ന് പാപ്പ അടിവരയിടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കറുത്ത ദിനങ്ങളിൽ സഭയുടെ സാമൂഹിക പ്രബോധനം പുതിയ മാനങ്ങളിൽ സമൂഹത്തിൽ ഏറെ പ്രസക്തമായി. 12 പിയോസ് പാപ്പ റേഡിയോ സന്ദേശങ്ങളിലൂടെയാണ് ഈ ആശയങ്ങൾ പങ്കുവച്ചത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കേവലം ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങളുടെയും നീതിയുടെയും അടിസ്ഥാനത്തിലാണ് പണിയേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു. ജനാധിപത്യമെന്നത് അധികാരം കൈയാളുവാനുള്ള ഒരു പ്രധാന മാർഗമാണെന്നും അതേസമയം നിയമവാഴ്ച ദുരധികാരത്തെ തടയുവാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സാമ്പത്തിക വ്യത്യാസങ്ങൾ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആഗോളതലത്തിൽ നീതി നടപ്പാക്കാതെ സമാധാനം സാധ്യമാകില്ല എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇന്നും ഏറെ പ്രസക്തമാണ്. ആഗോള ശക്തിയുടെ പുതിയ രൂപങ്ങളും വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് 3 ദിശാബോധങ്ങൾ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഓരോരുത്തരുടെയും താൽപ്പര്യങ്ങൾക്കുപരി നിയമം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത, സാമ്പത്തിക അസമത്വങ്ങൾ പിരിമുറുക്കത്തിനും അക്രമത്തിനും വഴിതെളിക്കുമെന്ന അവബോധം, വ്യക്തികൾക്കും രാജ്യത്തിനുമിടയിൽ മധ്യസ്ഥത വഹിക്കുവാൻ കഴിവുള്ള ഒരു അനുബന്ധ ശൃംഖലയുടെ മൂല്യം എന്നിവയാണവ. 1960s ലോകം പുതിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ജോൺ 23 പാപ്പായും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ കൂടുതൽ വിപുലമാക്കി. മാത്തർ എത്തു മജിസ്ത്ര എന്ന ചാക്രിക ലേഖനത്തിലൂടെ സഭയ്ക്ക് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ രേഖ പാച്ചം ഇൻ തേരീസ് ആയിരുന്നു. ഇത് കത്തോലിക്കർക്ക് മാത്രമല്ല എല്ലാ സന്മനസ്സുള്ള മനുഷ്യർക്കുമായി സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. മനുഷ്യാവകാശങ്ങളെ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളുടെ ഭാഗമായി അദ്ദേഹം അവതരിപ്പിച്ചു. സത്യം, നീതി, സ്നേഹം, സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആണവായുദ്ധങ്ങളുടെ ഭീഷണി നിലനിന്നിരുന്ന ശീതയുദ്ധകാലത്ത് ലോകസമാധാനത്തിനായി അദ്ദേഹം നൽകിയ ആഹ്വാനം ചരിത്രപരമായിരുന്നു. വ്യാപകമായ സംഘർഷങ്ങളും ആഗോള പരസ്പരാശ്രിതത്വത്തിന്റെ പുതിയ രൂപങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് ജോൺ 23 പാപ്പായുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശം ശാശ്വത സമാധാനത്തിന് ഓരോ വ്യക്തിയുടെയും അന്തസ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആവശ്യമാണെന്ന ബോധ്യം എന്നിവ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നു. 2 വത്തിക്കാൻ കൌൺസിൽ സഭയുടെ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. കൌൺസിലിന്റെ ഗൗതിയും എത് സ്പെസ് എന്ന പ്രമാണരേഖ ആധുനിക ലോകത്തോടുള്ള സഭയുടെ സമീപനത്തെ മാറ്റിമറിച്ചു. ലോകത്തിന്റെ സന്തോഷങ്ങളും പ്രത്യാശകളും സങ്കടങ്ങളും സഭയുടേതുകൂടിയാണെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടനകൾ പ്രവർത്തിക്കേണ്ടത്. വിവാഹം, കുടുംബം, സംസ്കാരം, സാമ്പത്തിക ജീവിതം തുടങ്ങിയ എല്ലാ മേഖലകളിലും സുവിശേഷാധിഷ്ഠിതമായ മാറ്റങ്ങൾ വരണമെന്ന് കൌൺസിൽ പഠിപ്പിച്ചു. ദിഞ്ഞിത്താത്തിസ് ഉമാനെ എന്ന പ്രഖ്യാപനത്തിലൂടെ മതസ്വാതന്ത്ര്യമെന്നത് മനുഷ്യാന്തസ്സിൽ അധിഷ്ഠിതമായ ഒന്നാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും സഭ പഠിപ്പിച്ചു. വിശുദ്ധ പോൾ 6 പാപ്പായുടെ കാലഘട്ടത്തിൽ സഭയുടെ സാമൂഹിക പ്രബോധനം ആഗോള വികസനത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകളിലേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ പോപ്പുലോരും പ്രോഗ്രസിയോ എന്ന വിശ്വപ്രസിദ്ധമായ രേഖ വികസനമാണ് സമാധാനത്തിന്റെ പുതിയ പേര് എന്ന് പ്രഖ്യാപിച്ചു. വികസനമെന്നാൽ കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, മറിച്ച് അത് ഓരോ വ്യക്തിയുടെയും സകല തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിരിക്കണം. ദരിദ്ര രാജ്യങ്ങളുടെ ഉന്നമനത്തിനായി സമ്പന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1971 ഒക്ടോജെസിമ അദ്വേനിയൻസ് എന്ന രേഖയിലൂടെ നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പുതിയ വെല്ലുവിളികളെയും ദാരിദ്ര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവർ സജീവമാകണമെന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ വികാസത്തിൽ ജോൺ പോൾ 2 പാപ്പായുടെയും പങ്ക് വിസ്മരിക്കുവാൻ ആവാത്തതാണ്. സമൂഹത്തിലെ അനീതികൾ കേവലം വ്യക്തിപരമായ തെറ്റുകൾ മാത്രമല്ലെന്നും അവ ഘടനാപരമായി പാപങ്ങളായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ലാഭക്കുതിയും അധികാരബ്രഹ്മവും ഇത്തരം പാപകരമായ ഘടനകളെ വളർത്തുന്നു. ഇതിനെതിരെ പോരാടുവാൻ ഐക്യദാർഢ്യം എന്ന മൂല്യം അദ്ദേഹം മുൻപോട്ട് വെച്ചു. നീതിയുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ സമ്പദ്വ്യവസ്ഥ മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കണം എന്ന തത്വം സഭ ആവർത്തിച്ചു. പാവപ്പെട്ടവരോടുള്ള സവിശേഷമായ പരിഗണന എന്നത് സഭയുടെ സുപ്രധാന ദൗത്യമായി മാറി. ഇപ്രകാരം ഓരോ കാലഘട്ടത്തിലെയും പുതിയ കാര്യങ്ങളെ നേരിടുവാൻ സഭ അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഊർജമുൾക്കൊണ്ട് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജോ ചെമ്പകശ്ശേരിലിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മധു ബാലകൃഷ്ണൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പയുടെ ഓഗസ്റ്റ് മാസത്തിലെ കാര്യപരിപാടികൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഇതനുസരിച്ച് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച ലിയോ 14-ാമൻ പാപ്പ അസീസി സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ അസീസിയിൽ നടക്കുന്ന ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കാനും വിശുദ്ധ ബലിയർപ്പിക്കാനുമായാണ് പരിശുദ്ധ പിതാവ് അസീസി നഗരത്തിലെത്തുക. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 18-നും 33-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെ ലക്ഷ്യം വച്ചുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം മരണവാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടത്തപ്പെടുന്ന ഈ സമ്മേളനം. പാപ്പ ഓഗസ്റ്റ് മാസത്തിൽ അസീസിക്ക് പുറമെ കസ്തൽഗന്തോൾഫോയിലെ 2 ഇടവകകളും റിമിനിയും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസും പരിശുദ്ധ പിതാവിന്റെ ആരാധനാക്രമ ആഘോഷങ്ങൾക്കായുള്ള ഓഫീസും അറിയിച്ചു. ജനതകൾക്കിടയിലുള്ള സൗഹൃദം എന്ന പേരിലുള്ള യോഗത്തിന്റെ 47-ാമത് സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി ഓഗസ്റ്റ് 22 ശനിയാഴ്ച റിമിനിയിലെത്തുന്ന പാപ്പ വൈകുന്നേരം 6:30 അവിടെയുള്ള തുറമുഖത്ത് ദിവ്യബലിയർപ്പിക്കും. ഇതുകൂടാതെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കസ്തൽഗന്തോൾഫോയിലുള്ള സെന്റ് തോമസ് ഇടവകയിലും ഓഗസ്റ്റ് 29 ശനിയാഴ്ച കസ്തൽഗന്തോൾഫോയിൽ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ഇടവക ദേവാലയത്തിലും പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഓഗസ്റ്റ് മാസത്തെ തന്റെ പ്രാർത്ഥനാ നിയോഗം നഗരങ്ങളിലെ സുവിശേഷവത്കരണത്തിനായി സമർപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ലോകജനസംഖ്യയുടെ പകുതിയോളം പേർ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇക്കാലത്ത് പലയിടങ്ങളിലും ആളുകൾ നഗരജീവിതം സമ്മാനിക്കുന്ന ഏകാന്തതയുടെയും നിഗൂഢതയുടെയും പിന്നിൽ അദൃശ്യരായിപ്പോകുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഏവരിലേക്കും തുറന്നതും മറ്റുള്ളവർക്ക് സ്വാഗതമേകുന്നതുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ആഹ്വാനവുമായി പരിശുദ്ധ പിതാവ് ഇത്തരമൊരു നിയോഗം മുന്നോട്ടു വയ്ക്കുന്നത്. നിസ്സംഗത വാഴുകയും സ്വകാര്യതയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ പൊതുസമൂഹത്തിൽ സാഹോദര്യം വിതയ്ക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്ന സഭയായി മാറാനുമുള്ള വിളിയാണ് ഈ മാസത്തിലെ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ ലിയോ 14-ാമൻ പാപ്പ ലക്ഷ്യം വയ്ക്കുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വാർഷികം പ്രമാണിച്ച് ലിയോ 14-ാമൻ പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യയിൽ എപ്രകാരം വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃകയിൽ സുവിശേഷമറിയിക്കാം എന്ന ചിന്ത മുന്നോട്ടുവച്ച് ആദ്യ ഫ്രാൻസിസ്കൻ മിഷണറി സിംബോസിയത്തിനൊരുങ്ങി ഭാരതം. ഓഗസ്റ്റ് 1-2 തീയതികളിലായി നടക്കുന്ന ഈ സമ്മേളനം വിശുദ്ധ തോമസ് ലിഹായുടെ കല്ലറയോട് ചേർന്ന് പണിയപ്പെട്ട സെന്റ് തോമസ് ബസലിക്കയിലായിരിക്കും നടക്കുകയെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഏഷ്യയിലെ സുവിശേഷ ദൌത്യത്തിന്റെ വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ സിംബോസിയം. മിഷണറി ആധ്യാത്മികത നവീകരിക്കൽ, സമകാലീന വെല്ലുവിളികൾ, മിഷണറി നിയോഗത്തിൽ ഫ്രാൻസിസ്കൻ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സെക്കുലർ സമൂഹത്തിന്റെയും പങ്ക് തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ ആരംഭവും ജീവനും സുരക്ഷിതമാക്കാൻ മുലപ്പാൽ നൽകുന്നത് ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫും ലോകാരോഗ്യ സംഘടനയും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ആചരിക്കപ്പെടുന്ന മുലയൂട്ടൽ വാരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം ജൂലൈ 31 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു സംയുക്ത പത്രക്കുറിപ്പിലൂടെ യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസലും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസും മുന്നോട്ടുവച്ചത്. മുലയൂട്ടൽ കൂടുതലായി ഉറപ്പാക്കുന്നതിലൂടെ പ്രതിവർഷം 400,000 കുഞ്ഞുങ്ങളുടെ മരണം ഒഴിവാക്കാനാകുമെന്ന് അറിയിച്ച ഐക്യരാഷ്ട്രസഭാ സംഘടനകൾ ഏതാണ്ട് 140,000 അമ്മമാരുടെ മരണം തടയാനും ഇത് സഹായകരമാകുമെന്ന് വിശദീകരിച്ചു. എല്ലാ രാജ്യങ്ങളും മുലയൂട്ടലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതാരംഭവും പ്രോത്സാഹിപ്പിക്കണമെന്ന് സംഘടനകൾ അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാനമാലിക. എബി വെട്ടിയാർ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ആദ്യം. ആലാപനം ശ്രേയ ജയദീപ്.

ദൈവപിതാവിൻ്റെ ഹിതത്തിന് തന്നെത്തന്നെ വിട്ടുനൽകിയ പരിശുദ്ധ കന്യകാമറിയം മാതൃസ്നേഹത്തോടെ നമ്മെയും സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ ഉള്ളിൽ പേറിയ ആദ്യ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്കും അപേക്ഷിക്കാം. മായ ജേക്കബ് എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ജിബിൻസ് ജോസഫ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പയുടെ ഓഗസ്റ്റ് മാസത്തിലെ കാര്യപരിപാടികൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഇതനുസരിച്ച് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച ലിയോ 14-ാമൻ പാപ്പ അസീസി സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ അസീസിയിൽ നടക്കുന്ന ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കാനും വിശുദ്ധ ബലിയർപ്പിക്കാനുമായാണ് പരിശുദ്ധ പിതാവ് അസീസി നഗരത്തിലെത്തുക. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 18-നും 33-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെ ലക്ഷ്യം വച്ചുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം മരണവാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടത്തപ്പെടുന്ന ഈ സമ്മേളനം. പാപ്പ ഓഗസ്റ്റ് മാസത്തിൽ അസീസിക്ക് പുറമെ കസ്തൽഗന്തോൾഫോയിലെ 2 ഇടവകകളും റിമിനിയും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസും പരിശുദ്ധ പിതാവിന്റെ ആരാധനാക്രമ ആഘോഷങ്ങൾക്കായുള്ള ഓഫീസും അറിയിച്ചു. ജനതകൾക്കിടയിലുള്ള സൗഹൃദം എന്ന പേരിലുള്ള യോഗത്തിന്റെ 47-ാമത് സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി ഓഗസ്റ്റ് 22 ശനിയാഴ്ച റിമിനിയിലെത്തുന്ന പാപ്പ വൈകുന്നേരം 6:30 അവിടെയുള്ള തുറമുഖത്ത് ദിവ്യബലിയർപ്പിക്കും. ഇതുകൂടാതെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കസ്തൽഗന്തോൾഫോയിലുള്ള സെന്റ് തോമസ് ഇടവകയിലും ഓഗസ്റ്റ് 29 ശനിയാഴ്ച കസ്തൽഗന്തോൾഫോയിൽ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ഇടവക ദേവാലയത്തിലും പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഓഗസ്റ്റ് മാസത്തെ തന്റെ പ്രാർത്ഥനാ നിയോഗം നഗരങ്ങളിലെ സുവിശേഷവത്കരണത്തിനായി സമർപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ലോകജനസംഖ്യയുടെ പകുതിയോളം പേർ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇക്കാലത്ത് പലയിടങ്ങളിലും ആളുകൾ നഗരജീവിതം സമ്മാനിക്കുന്ന ഏകാന്തതയുടെയും നിഗൂഢതയുടെയും പിന്നിൽ അദൃശ്യരായിപ്പോകുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഏവരിലേക്കും തുറന്നതും മറ്റുള്ളവർക്ക് സ്വാഗതമേകുന്നതുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ആഹ്വാനവുമായി പരിശുദ്ധ പിതാവ് ഇത്തരമൊരു നിയോഗം മുന്നോട്ടു വയ്ക്കുന്നത്. നിസ്സംഗത വാഴുകയും സ്വകാര്യതയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ പൊതുസമൂഹത്തിൽ സാഹോദര്യം വിതയ്ക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്ന സഭയായി മാറാനുമുള്ള വിളിയാണ് ഈ മാസത്തിലെ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ ലിയോ 14-ാമൻ പാപ്പ ലക്ഷ്യം വയ്ക്കുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വാർഷികം പ്രമാണിച്ച് ലിയോ 14-ാമൻ പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യയിൽ എപ്രകാരം വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃകയിൽ സുവിശേഷമറിയിക്കാം എന്ന ചിന്ത മുന്നോട്ടുവച്ച് ആദ്യ ഫ്രാൻസിസ്കൻ മിഷണറി സിംബോസിയത്തിനൊരുങ്ങി ഭാരതം. ഓഗസ്റ്റ് 1-2 തീയതികളിലായി നടക്കുന്ന ഈ സമ്മേളനം വിശുദ്ധ തോമസ് ലിഹായുടെ കല്ലറയോട് ചേർന്ന് പണിയപ്പെട്ട സെന്റ് തോമസ് ബസലിക്കയിലായിരിക്കും നടക്കുകയെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഏഷ്യയിലെ സുവിശേഷ ദൌത്യത്തിന്റെ വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ സിംബോസിയം. മിഷണറി ആധ്യാത്മികത നവീകരിക്കൽ, സമകാലീന വെല്ലുവിളികൾ, മിഷണറി നിയോഗത്തിൽ ഫ്രാൻസിസ്കൻ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സെക്കുലർ സമൂഹത്തിന്റെയും പങ്ക് തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ ആരംഭവും ജീവനും സുരക്ഷിതമാക്കാൻ മുലപ്പാൽ നൽകുന്നത് ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫും ലോകാരോഗ്യ സംഘടനയും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ആചരിക്കപ്പെടുന്ന മുലയൂട്ടൽ വാരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം ജൂലൈ 31 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു സംയുക്ത പത്രക്കുറിപ്പിലൂടെ യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസലും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസും മുന്നോട്ടുവച്ചത്. മുലയൂട്ടൽ കൂടുതലായി ഉറപ്പാക്കുന്നതിലൂടെ പ്രതിവർഷം 400,000 കുഞ്ഞുങ്ങളുടെ മരണം ഒഴിവാക്കാനാകുമെന്ന് അറിയിച്ച ഐക്യരാഷ്ട്രസഭാ സംഘടനകൾ ഏതാണ്ട് 140,000 അമ്മമാരുടെ മരണം തടയാനും ഇത് സഹായകരമാകുമെന്ന് വിശദീകരിച്ചു. എല്ലാ രാജ്യങ്ങളും മുലയൂട്ടലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതാരംഭവും പ്രോത്സാഹിപ്പിക്കണമെന്ന് സംഘടനകൾ അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാനമാലിക. എബി വെട്ടിയാർ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ആദ്യം. ആലാപനം ശ്രേയ ജയദീപ്.

ദൈവപിതാവിൻ്റെ ഹിതത്തിന് തന്നെത്തന്നെ വിട്ടു നൽകിയ പരിശുദ്ധ കന്യകാമറിയം മാതൃസ്നേഹത്തോടെ നമ്മെയും സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ ഉള്ളിൽ പേറിയ ആദ്യ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്കും അപേക്ഷിക്കാം. മായ ജേക്കബ് എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ജിബിൻസ് ജോസഫ്.